تو می فریتی ایم بالی بدی آنے یا ام سینن تو حالا گا تو تمنا فڑگا آتی او کو آسان آئی مالک او سالل اسو امیر وا او غلط اک دمی آوا تو خیماتی کرام آوا او غلط صندوقی بوا حدید آنے یا شیب بنا بریکنا او سالالی انگوید جلائی آنی مالک افندی برو آنی دوکنا سومراب اکتی بومین بیت استوب ہوکنا برو گودنا ابھلیے سنا کرنا برو با امک کرنا تم اکیرنک افوی ہوکنا کید آنی اوسم بریو ایف برو اندیے تونا دائیب تسنا کرنک برو اندیے تونا کستو تدانک آنی اشو ایکنا اشو سامے اندے بریکنا ایرب ارے ایرب اندے آنی بو ملک سوروکنا گیگین برو ارے امورا ہوا یتائی ہوا فرسی ہوا کنانی ہوا ہیوی ہوا یابوسی ہوا ہاش شومسینی ہوکنا آنی برے کٹسے اندے بریو اکواسان آئے دھائی با اسجدانا تری با عبیدنا تری اشگایوہنا با شگامانا براگ باکی این قواسنا کتانا تی باداتے اویہنا ارے باکی کتانات فرک قواسنا انکونا قواسنا آیوکنا عبیدنا بریتا تی براک ارے تی مریتیوکوا یمیوکوا کی دائی ایدنا تلہنی ابت کیسوکنا گیک سے اندے واشیوکنا ارے گاتھن ایفرائی کد تاری گدودیت ایکت کد گویمت امیر ایاوکنا اندے براکنا فناتینی یش ارے کسے مرکوائی ہوئی فدکتیت ناد اسوگیم تشویکنا کسے ہوکنا اسفوری ہیویوا کنانیوا ہتائیوا سللی سوکنا انتائینی جلائی انی دین آپ سوروکنا ایفدی گندے لیکن وحش منگایمینی امالالی ڈھنیا ارے ونے توکنا گودے نیت انی برے گال حولی گیکسی کاد براکنہن گودے تیت وحش ابکنے بوکی برے سوروکنا شلکنا شلکنا تی ہوئی گیکسی اندے توسل توکنا ارے اوبر ادروی فلسطینی اوبر اوکی ایکواسی اندے اومنگائی اوبر فراد اوکی ایکواسی اندے اودائی وحاشی اکویر بریکنا نونی اندے براکنا برے سوروکنا گلیلی تیدن بریو تاری انکوانائیہنا گیب گلد بات اینا برے وحاشیوکنا باسی کورنا تاری برا انی کی دنوب اسی دین ہوکنا برے یہنا انکونا تابدنیک شرک دوکنا ایکتی ایدنا ایدی وفاسیل تقوی فڑگا ملیو انکونا موسا ایدھائی باروکوا حارونوا نادابوا ابیہووا اسرائیل سرکنائے اسرام تمونوا انی بیت استی ریوانا براک سگیتیت اسجدتینا لیکن موسا اودو انکونا دنویل آرو ابکی کی دیولنا اودھائی ارے بریو گیب استی بیریوینا ایدے موسا اودھائی ابائیت کسے انکونا ابھلیو وحقو برے سویا اودھائی گال ہسی انکونا سویانے ببھلی کسے نیواری نیت ایدین افلای موسا انکوانا سویانیت تونا کستو اکتب توین توراو کروماب موسا یکیائیت اوربای حافیب کرامات فراتیمین ایدر تمنا ملو آمود گسیا اسرائیلی تی گبیلا تی تمنا ملو گات کا آمود دھا ایده ملیا اسرائیلی اریرو غالب دیگوتیا برا اتولوات کراما کرممیانا امسگیت کرامات لگا
ഒങ്കാന ആയിധായ് ഹരിദ്ന് മൂസ ഓ നോറേവ് ബോയി തരബ് തശായെ ബിഫിഫ് ഇത്തരബ് ഏരവ് തിക്കരാമാതി മീന് കി സഫിയ മലിയ ഉഗലദി കിതാബ് യക്സിയായ് ഓധൈ ഇധായ് അഗിരിയ ബരായ് ഗുബീന ഒങ്കന സോയനെ തോന കസ്തോ നീവരി നിയത് നിസ്നീകർ നിയത് ഇദീൻ മൂസ മലിയ ഓവോയ് ഈഹായ് ഉധൈ ഖി സഫിയ അരെ ഉം ബരു ഉഗലദി ബോയ് ഒങ്കന ഗേവോക്ന ഇദിയേവു ഉഗലദി ഏ നിഭലി കസ്സേ വസേയിനി ഹോക്ന ഇദി മൂസവ ഹാറൂനുവ നാദാബുവ അബിഹോവ ഇസ്രായിലെ ബിസുർക്കിന എസരമതമൂനുവ അസ്തിരേവിയാൻ ബര ഇസ്രായിലെ ബുക്വാസന റിയാൻ ബരോ ഇരഗദായ് ഹി യാഗൂത്തി ജൗഹർത് ഈതേന ദബാൽത്തു തിബ്രേത്തെ അരേ നസ്ത് ലാക്കീൻ ഉക്വാസന ഏന് ഇസ്രായിലി സുർക്കിന കുട്സാബ് കീക്ക് ബര ഉക്വാസന റിയാന തമിയാന അരേ ഉയാൻ ഒങ്ക്വന മൂസ ഇധായ് അനെ ബേത് അസ്തി ഓർബ രേവാത് ബേന്തോ ഹഗിത് യവേ ഇൽഹ ഇയാഹോ കന്ദി വഗുവ തിവസേവ ഏൻ ഇൽഹായ് അക്തിബ് അഫ്ലൈ ബറൂക് ഓധൈ അല്ലമി തിന്തിയ ഇതി മലിയ മൂസാവ ഷമാമീഗായു ജോഷിവാബുവ ഇമർന മലിയ മൂസ ഉക്വാസനായ് ഓർബ രേവിയ ബരു സുർക്കിനായ ധായ് ഹിനിൻ നിതഗീരെ ബോക്കി ബരാക്ന തോ ഹഗിത്ന ഹോൻ ഹാറൂണുവ ഹൂറുവ ഗേബോക്ന ഏഫേന ഹലാഗായ് ഇബരീബ്ക അരേ ബരേ ഹായ് ബേന ഇത് മൂസ ഓർബ രേവ്യനോ ഊർബ അലൂക്കി അസമിയ ഒങ്ക്വനായ് ഉമതൂൻ അരേ ഓർബ സീനായ് ഖി ദായ ഇബലൂക് അസഗുർ ബി ഓർബ അസിയ ഓംബി അസരമ അരേ ഒങ്ക്വന ഇബലീക്കി തോയ്ത്തെ മൂസ ബുവലീക്കിയ ഇസ്രായിലായ ധായ് ഒങ്ക്വനായ് ഉമതൂൻ ഓർവായ് മോയി തോനി തുതം തിനി ഈത്തേ ബിക്ക് മലിയ മൂസ അസ്തി ഓർബ രേവ്യായ് ഇബലൂക്കി ഷൂമിയ ഓർബായ് ഖി അരേ ഫഡിക് തമൂൻ ഏവ ഫഡിക് തമൂൻ ഹവദുവ ഹഗിത് ഉഫസിലു തഗ്വായിയ ഒങ്ക്വന മൂസ ഇധായ് ഇസ്രായിലി സോയ അനി ഇധായ് കരാമാത് ഇഫ്രനെ തോനാത് ബറൂക് അനി ഇധായ് തി കരാമ നൂനം തിനിയ ഉഗുനു മൽത്തി സോയിനി തക്ക ബറോക് ഇനിയു തേൻ തി കരാമ അരേ ബറൂക് ഹോയ് തിനീന തിം അറാബുവ അഷ്തേത്വ ബലോബുവ അക്കുനായ്ലോനുവ കിർക്കുമുവ അദാർഹമാഷുവ അദറു സൂഫുവ യാതി ഹമോയ് ഹലക്കാവുവ ഹക്കോ ബർഗിനായേ അദറു സിബാക്കീബ് തക്കൊയ്യുവ ഭരിഷ് ആയ് ഹക്കോവ ഗബാത് ഹിന്ദിയുവ ലംബാത് ബൂപ്സീനെ സൈത്തൂനെ സലീത്തുവ ഷിമൂത്ത് സലീത്തി ഹദൽ ഷക്വീനുവ ഷിക്വാൻ ലിബാനുവ അലിയ അവേബുവ വരി ജൗഹര ഏഫോദീപ് ദായേനുവ ഉഫഗീരിത് സിദേരിയാതീപ് ദായേനുവ ഹോയ് തിനീന മലിയ ഊധൈ അനി ധായ് ഇവക്കി മുഗദ്ദസ് ഖേമ ഷഗാമേന അനെ അരേ ബരേയോ ബിത്തിക് ഇക്വാരന്തി തോൻ തുഖേമ ഷഗാമാണ് കസ്തേ തിഫർഷാത്തേ അനെ ഹിസ് അന്തിയേ ധയാതി ഷഗാമാണ് ഗബാത്തി ഹിന്ദിയേ ഉഗലദി സന്തൂക് ബരേ ഷഗാസീസ ഉസന്തൂക് ഷേവ തമിൻ സന്തിമിത്ര ഗുമത് ഇക്കാത്തി അസഗുർ തമു അസഗുർ സന്തിമിത്ര മര ഇക്കാത്തി അസഗുർ തമു അസഗുർ സന്തിമിത്ര തഗേഗാബ് ഇക്കാത്തി തോയുവ തിസരാദുവ അരേ നസ് ദിമ്മറാബ് ക്വാസ് ദിം അരായ് സിൽ അരേ കസ്സേ ഇദറായേ തിയ ഫഡിക് ദിം അരായ് തില്ലൽ തിയാത് അരേ ഫഡിഗേ
iragada hay hakwira. Malu fay dergal naid iya. Malu fay are odar urawib iya. Maliya gabate hindiye amud shagamat bare dim arab kubila. Maliya amuda ifayib shashumsa. Usanduki daribka shumsetit hait fayik. Amuda on usanduki fayib ito ishna. Bara ibaki kahantayana. Maliya tibadha ani aniwetek usanduki dasa. Tirhamati kursi nhas dim aray asse nai shagama. Un asse nai shewa tamin santimitra guimat. Asagur tamu asagur santimitra mara ikati. Malu karobima atokta dim aray shagamat asse nai agiay iya. Karobim gal fad gal nai iya. Ukarobim umaliya ofat orawib diye. Ukarobim assenay kitane galnay diye. Malle ifadev diye. Ukarobim embirahna asti itbarirna. U assenay hay landalatsin. Ukarobim assenay beti asti taktak egurirna. U assenay ugaladi sanduki makwal dastiniya. Elha tibhadate ani iyahuk andiyeb are sanduki bdasa. Maliya ugaladi sanduki khi efen ikarobima imaloi vitik passe nai makwal bento imarok andi. Israeli aniwet tivaseti kaste iyahuk andi. Eni nudayunai daina nisari okna kovetu natib embalib. Tumi firittib nidi, tuuna tuni sariwe tukna, daina shalla hoitimirna, tiharunena ka shalla hoitimirna, ottoona ombatu embali boinidi etu, are soalua, rattiua, naati varitake hek, wasabib, edne naib, ombario embali vamsiodainohon.